0: റേഡിയോ മൻഭാവൻ 90.8 FM, ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്.
1: ഗീതായി അധ്യായ 18. ഉപസംഹാര ഫലത്യാഗാചി പൂർണത ഈശ്വര പ്രസാദ് കിംവാ മോക്ഷ സന്യാസ യോഗ. അർജുന ഭണാലാ സന്യാസാചി കസേ തത്വ ത്യാഗാചി ഹി കസേ അസേ മീ ജാണു ഇച്ഛിതോ കൃഷ്ണ സാംഗാവേ വേഗ വേഗളെ. ശ്രീ ഭഗവാൻ ഭണാലേ, സോഡനെ കാമ്യ കർമ്മേതോ ജ്ഞാതേ സന്യാസ ജാണതി ഫല സർവചി കർമ്മ.